നാളിതിൽക്കേ മൂന്ന് വേളയും യാറേ എതിർപ്പാക്കാമ സോറു തിങ്കിടക്കുതവിസേങ്ക ആണ്ടവരെ മൂന്ന് വേളയും യാറേ എതിർപ്പാക്കാമ സോറു തിങ്ക ഉണ്ടാലെല്ലാം ഇത് മാറി പാടുറതുക്ക് പോകുമല്ല മീറ്റിംഗ് പോവും അപ്പൊ കാലയിലേ ഫിക്സ് പണിരുവേ കൺവെൻഷൻ ഇരിക്കു രാത്രി ഒരു നേരം വയറാറ് സാപ്പിടാണ് സ്വയമായി ഓടപ്പണുക്കറേ വാഴ്ക്കയെ കുറിച്ച് കേൾവി എറിയാണ് എന്നെ ഉൻ ജപത്തെ എന്നാ നനച്ചാ ഉൻ ജപത്തെ നീ എന്നാ നനച്ച എന്ത ഇടത്തില മറ്റവുകളും കൈകളെയും മറ്റവരുടെ സഹായത്തെയും എതിർപാർത്ത് നിൽക്കുകയോ അതേ ഇടത്തില ഒന്നെയും കുടുംബത്തെയും ഊഴിയത്തെയും സ്വയമായി നിൽക്ക വയ്പതർക്ക് എൻ കണ്ണീരൻ ജപത്തിനാളെയും നമ്മ ജപത്തെ കേൾക്കുന്ന ദൈവത്താലെയും മുടിയൂപ്പാ നീ ഏൻ കളങ്കറ കവളയെ വിടരുതേ.